0: ബേൺ ജാഗ്രാഹി ദവസ കൈബേൺ റണിൽ ദംഗ അപ്പി സാം സത്യാന്തേക്കും സെനസുറാ ദവസെ ലങ്കാവെ ഡിജിറ്റൽ പരിവർത്തനം പിലിമതവ് കഥാക്കും ഡിജിറ്റൽ ലോക്യാക്ക് ഡിജിറ്റൽ ശ്രീലങ്ക വക്തമായി അപിട്ട പശുവിനേവിനുവിനുമായി ഡിജിറ്റൽ ആർത്തി കരുത്ത മാത്യാംശ നിർമ്മാണേക്കല ജനാധിപത്യമ ഡിജിറ്റൽ പരിവർത്തന യോഗ്യാക് ശ്രീലങ്കാവ് തോൽ നിർമ്മാണീകരണം കട്ടിത്തു കരാൻ പസുകിയ സത്യ തപ്പി കഥാക്കല സമുദ്രത്നായക മഹത്യത്തിക്കല മേ അന്തർജാലയ സഹ ഡിജിറ്റൽ ഡിവൈസ് ഒക്കെ പാവിച്ചുകരണ കൂടെ അപ്പൊ ഈ പാസാൽ ദർവിധിയെ ബഹുമതി ക്രിയാത്മകം എന്നോണിക്കല്ല വിശേഷം ദർവാണ്ട് ഇത്രക് നിമേറണിൽ സമസ്ത് മേ സമാജ ജീവത്തിന് അപ്പൊ ഹെമോട്ടമ തീയുന്ന പ്രശ്നം വ്യക്തമായി കൊഹുമത് മേ ഡിജിറ്റൽ ലോകത്തുള്ളി താമ സബുദ്ധികവ് സരിസറാണ് മേ കാത്തോളി കൊഹുമത് അപ്പൊ ക്രിയാത്മകം എന്നോ നമുക്ക് ദവസഗാനെ അപ്പൊ അഹ്നഹം പിന്നെ അന്തർജാലയ സിധുവിന് വഞ്ചാവൽ കല മേ വഞ്ചാവൽവലിൻ മിഥില അപ്പൊ മുതൽട്ടി കാരക്ഷാക്രകാൻ നിയമനത്തങ്ങ അപ്പിത്തീന്ന് തൊറുതൊറു ദത്തടി കാരക്ഷാക്രകാൻ അപ്പൊ കൊഹുമത് ക്രിയാത്മക പിന്നോണി മേ പിലി ബന്ധവ് കഥാകരൻ അപ്പി തീർന്നേക്കല അത് സുമുദ്രത്നായക മഹത്യ ഇന്ത്യക്ക് അമകീയ മഹത്യത്തുള്ളു മേ അപ്പൊ ഈ വരയുടെ സഹഭാഗ്യം സീലു ദിന അപ്പിറ്റവസരയാക്കുള്ള ദിനം അത് കഥാകരമോ ജനതാവത്തേക്ക് തീരുന്ന പ്രശ്നം ചെയ്യാം മേ കഥാവാഹകനീൻ സൈബജൈൻ അഹകനീൻ ഹെമകിനാടും സംഹാരലാവട്ട് വിവിധ അദ്ദേഹം തീരുന്ന പുലുവാൻ വിവിധ അന്തർജാലയും സിദ്ധുവിനും അഞ്ചാവലിട്ട് ഹസുവില്ല മേ അദ്ദേഹം ടീക സമാജഗത ഗിരിയുമേ ജാതിക അവശ്യതാവാക്മേ വിലാവതീനോ നമുക്കത് നൊതന്നായ ധനുവാദ് കരണോണി മട്ടം എന്നെ മേ വകേ അക്രതബ്യകുടെ മൂന്ന് തന്നെ സിദ്ധുവിനാക്കിയനീക്ക് മുഴു അടനും അപ്പൊ ചെയ്യാനാണ് സമാനം നമുക്ക് നമുക്ക് ചെയ്യാൻ അക്കമത്തി വന്നപ്പോഴും അത് ഉപയോഗി അദ്ദേഹം ബേദാകാൻ ഒവട്ട് അവസ്ഥ കഥകൾ തന്നെ അപ്പൊ തീർന്നേക്കല
1: അന്തർജാലേ സിധുവന വഞ്ചാവലിൻ കൊഹുമത ബേറിന്നെ അന്തർജാലേ സിധുവന വഞ്ചാവലിൻ അപ്പൊ കൊഹുമത വിലക്കില ഇന്നക്കിന് കാരണെ പിലി ബന്ധവ് അപ്പൊ അത് മഹജന മത വിമസാ മഹജനതാവകേ മതയാത്തേക്ക് ഉങ്കി അദ്ദേഹം മേക്ക് കഥാകരണം ഹേതുവ ഏക അപ്പൊ സത്യഗാനക്കിന പ്ലാൻ കരപ്പ് വരാ മുഖത്ത് സൈബജയന്തുള്ള ഹെമദാമ അപ്പൊ സമ്പദ്ദായക ഗീനോ ഈ സമ്പദ്ദായക ഗീനല്ല ഒഹുഗേ അദ്ദേഹം സഹ ഒഹുഗേ വിശേഷജ്ഞ ധനുമ ഒബത്തേക്ക് ബെദാകാരനോ അപ്പൊ ഹെമദാമ മീ മാതൃകാവ എത്തുലേ കൊഹുമത് റട്ട് ഡിജിറ്റൽ കരണേ വെന്നേ ഈ പസ്സേ കൊഹുമത് മീ വകേ അന്തർജാല അപ്പൊ സ്കാം വലിൻ കൊഹുമത് ബേരന്നെ മീ മീ വകേന കഥാകരണം ഹെവൈ ജനതാവ് വിനമ ക്രമവേദയാക്ക മേ മേ കീന ക്രമവേദ വലിൻ ബെഹറവ് സമർപ്പിലാവട്ട് വെറതി ക്രമവലട്ട് ഗീല്ല അന്തർജാല വഞ്ചാവലട്ട് അഹുവേനോ അതുകൊണ്ട് ഈ വകീ ദേവൽ നിസ സിധുവിന് അക്രത്തെ സേർട്ടായത്തന്നെ ഹെമനത്തം ശ്രീലങ്ക പോലീസിയെ പരിഗണക അംശേ മേ മേ ആയിട്ട് ലുക്കു വെട കറന്ന സിദ്ധവിലാധീനോ ലുക്കു വെഹസമഹാൻസി അഗ്ഗാന്ന സിദ്ധവിലാധീനോ ജനതാവകീ പ്രശ്ന സഹ ഗെടലു വിസന്താണ് ഏനി സപ്പി തീരണേ കറ ഒബത്തേക്ക് മേ മേക്ക് അഹഗനിന്ന് ലങ്കാവെ അപ്പി തന്നെ ഇതാമ മേ പിലിബന്ധ പ്രവീണിയോ ഇന്നോ ഇതാമ നിഹന്റെ ഹെമത്തനത്താം മേ പിലിബന്ധുവ ധനുവ തരുണ പറപുര ഗുടക്കീനോ മധുശങ്കർ വെടിഹിട്ടിയായി മേക്കിംഗ് ഗലവുകാരന് കൊഹുമത് കില ഓൺ ദന്ന ഓൺ അദ്ദേഹീമേൻ മേവേം ബേരില ഇന്നോ ലിങ്കിക ക്ലിക് നോക്കറ കൊഹുമത് അന്തർജാലി സരിസറാണ് ഹെമത്തനത്താം വെറതി കേതേവൾട്ട് കൊഹുമത് ഹസുവേൻ നെത്തുവ തമാങ്ക വെലടിക്ക് കിറകാനെ ഹുമുഹുമ ലുക്കു അദ്ദേഹീം തീന പിരിസാക്കിന്നു അപ്പൊ ഈ തീരണേ കിറാത്ത ദിവസേ ഉബേ ഹണ്ടിട്ട് അവസ്ഥാവതെ വിശേഷം ഉബേ അദ്ദേഹീം ഉബേതാകാൻ അന്തർജാല വഞ്ചാവലിൻ ബേറിന് കൊഹുമത് മേക ഉബ ഹിത്തന്നെ പാ ഇക്കത്തനക്കട്ട് കൊട്ടുവെച്ച് മാതൃകാവാക്കിയല വിശേഷേൻ മേക ഇക്കപ്പത്തക്കട്ട് യനമ മധുശങ്ക മേ വിശേഷ മേ മുതൽ വഞ്ചാവൾട്ട് അസുവേനോ ഹെമനത്തങ് അന്തർജാല നയക്രമ നയക്രമവൾട്ട് അഹുല ബീന്ദിത്യോ വെച്ച് പിരിസാക്കുവേനോ മീനോ ഇരുപക്ഷേ അന്തർജാലയിൻ ഛായാരൂപവെന്ന് പുളുവാൻ ഹെമനത്തങ് വെബടി വിപേന്ന് പുളുവാൻ മേവട്ട് ഗിഹില്ല തമങ്കി അന്നതാവേ ഇവട്ട് ഹെലികറന്ന് ഗിഹില്ല കറുതറേറ്റ് ലക്വിച്ച് അക്കറത്തെബേറ്റ് ലക്വിച്ച് ബഹുവായിന്നോ എഹിമായി അദ്ദേഹം ദന്നായിന്നോ ഇവം ബേരിന് കൊഹുമത് കീല ദന്നായിന്നോ മേ ഹെമോഗിം അദ്ദേഹം അത് ദിവസം അപ്പി ഒബത്തേക്ക് ബിതാകാൻ തീരണേ കരാം
0: റണിൽ ലംഗ അന്തർജാല വഞ്ചാവാക്യാൻ മുഖക് മേ സംബന്ധം അപ്പി ദിഗിന്തികട്ടും സൈബജന്യത്തുള്ളി കഥാക്കള തീയുന്നു അന്തർജാലയ സമാജമാധ്യ ഇമെയിലേക്ക് എസ് എം എസ് എക്ക ദുർഗത്തുന്ന സന്നിവേദന അർഹ ജനതാവത്തേക്ക് കഥാഭാകർമ്മി യംകിസി പുദ്ഗലേഗ്യ മുതൽ പൗദ്ഗലിക തുറത്തുറുകിനും വളരെ വഞ്ചനിക്ക് പ്രവേശയില്ല ഭാഗ്യനിയമ അന്തർജാല വഞ്ചാവാക് വിധിയേറ്റ അപ്പിന്റെ ഹതുനാകാൻ പുലുവാൻ സരളവുമകി ഉത്തേമ മുഖക്കാരി ക്രമവേദയാക്ക അപ്പീത്തമു എസ് എം എസ് എക്ക വിധിയേറ്റ എമിനെത്തം വാട്സ്ആപ്പ് പണിവിടയാക്ക വിധിയേറ്റ എമിനെത്തം ഫേസ്ബുക്കിൽ തീയുന്ന യംകിസി ലിങ്കൊക്കെ ക്ലിക്ക് കറന്ന് വില എമിനെത്തങ് അപ്പിട്ട് ഗെതറുടെ ദുർഗത്തനെ ഒതുമാക്കില്ല ബാധിയില്ല മേക്കിയെന്നും മുന്നഹാബ്രി ക്രമവേദയാക്കർഹ അപ്പേ ഗാവ് തീയുന്ന അപ്പേ പൗദ്ഗലിക ദത്ത തുറുതുറുടിക എക്രസ് ക്രീം സാമാന്യം സിദ്ധുവിനും അപ്പൊ ഈ മേവിധിയ സ്കാം കേന ഉണർത്തരം കഥാക്കല തീയുന്നു എത്തുകൊട്ട് പൗദ്ഗലിക തുറത്തുറു ഗിനുംബല തുറത്തുറു തമങ്കി ജാതിക ഹെന്തലും പത്തങ്കി മേ വകേ ദീവൽ ഇതുകൊട്ട് വൺ ടൈം പാസ്വേഡ് ഒ ടി പി മേ വകേ ദീവൽ ദുർഗത്തനെ മൊത്തം ലബാദിയില്ല ഇല്ല കാരണം ഇതാമ ക്രമാനുകൂലവ ഇതാമ സലസും സാഗത വിധിയെടുത്തമായി മേ വെടേ കിറന്ന് പിരിച്ച് മേ വെടേ കിറമിൻ നിന്നെ හරි ඉතාම සංවේදී මිනිස්සුන්ගේ හදවතට තමයි ඔවුන් කතා කරන්නේ. අපිට මේක මගහැරලා ඉන්න බැරි තරමට ඔවුන් අපිව මේ නමා ගන්න සූක්ෂම විදිහට කටයුතු කරනවා. හරි සමහර වෙලාවට අපේ මිතුරෙක් විදිහට තමයි රනිල් කතා කරන්නේ. රනිල්ගේ WhatsApp එක හරහා මට පණිවිඩයක් එනවා. මේ හදිස්සියක් මට මෙන්න මේ පොඩි ගාණක් දාන්න. හරි වාට එහෙම නැත්නම් මෙන්න මෙහෙම අවස්ථාවක් තියෙනවා, දිනුම් අවස්ථාවක් තියෙනවා. ඔබ මේ පාවිච්චි කරන දුරකථන ජාලය හරහා දිනුම් ගැදීමක් සිද්ධ කළා. ඔබට යම්කිසි ජයග්‍රහණයක්, විශාල ජයග්‍රහණයක් ලැබිලා තියෙනවා. ඒක ලබා ගන්න ඔබට හම්බෙලා තියෙන OTP එකක්. හරි කෙටි අංක 6ක විතර කෝඩ් එකක් දෙනවා. ඒක අපිට දෙන්න කියලා සමහර වෙලාවට කියනවා. ඉතින් මේ විදිහේ දැනුවත් කිරීම අපි දිගින් දිගටම කළා. හරි ඒ දිගින් දිගටම අපි මේ දැනුවත් කිරීම කළාට රනිල් අපිට දවස ගානේ අහන්න හම්බෙන්නේ වෙනස් වෙනස් විදිහේ මේ ඒ රැවටීම් මේ විදිහටම සිද්ධ වෙනවා. හරි ගුවන් ටිකට් පතක් ලබා දෙනවා කියලා කියපුවහම අපි ඒ පිළිබඳව දැනුවත් කරපුවහම ඊළඟ දවසේ කාර් එකක් දෙනවා කියලා තමයි වැඩි පටන් ගන්න. හරි අදාළ ඒගොල්ලන්ගේ අර සැලසුමේ ක්‍රියාත්මක වෙන විදිහ, එහෙම නැත්නම් ඒ බා ගැනීම සිද්ධ වෙන විදිහ කිසිදු ආකාරයකින් වෙනස් වෙලා නැහැ. අර ඒකට හම්බෙන ඔප්ෂන් එක පොඩ්ඩක් වෙනස් කරලා තියෙනවා.
1: ඔද මේ කතාව කියනකොට ඔබ හැමදාම වගේ හිතන කාරණයක් තමයි මේවට අපිට කතා කරන්න තාක්ෂණික දැනුමක් කොහෙන්ද? එහෙම නැත්නම් මේවා අපි කතා කරන්න ගිහිල්ලා අපිට මේක දැනුමක් නැහැ කියලා එළිවේද? එහෙම නෙවෙයි. මේක මේ සමාජ මැදිහත් වීම, එහෙම නැත්නම් පුරවැසියාගේ මැදිහත් වීම අපි බලාපොරොත්තු වෙන්නේ. මොකද ඔබේ අත්දැකීම ඔබ විස්තර කරනකොට, ඔබ මේකෙන් බේරුණු විදිය විස්තර කරනකොට, එහෙම නැත්නම් ඔබට මේවා පිළිබඳව පියවර ගන්න ගිහිල්ලා සිදුවෙච්ච අකරතැබ්බ, ඒවා වෙනම තියෙනවා. ඉතින් මේ අත්දැකීම් අපි ෂෙයා කරගන්නකොට, එහෙම නැත්නම් අපි මේවා බෙදා ගන්නකොට අනිත් අය දැනුවත් වෙනවා සමාජෙ කොහොමද මේ වගේ දෙයකට හරියට මූණ දෙන්නේ කියන එක. මොදුශංක මුගක් වෙලාවට මේ අපිට දැන් අපි ඔෆිස් එකේ වෙන්න පුළුවන්, එහෙම නැත්නම් අපි අඳුරණ යාළු වෙන්න පුළුවන්, අපි සයිබර් ජෙන් කරනවා කියලා දන්නේ නැහැ. උන් මුලින්ම මොකක්ද කියන්නේ, අපිට කියන ප්‍රසිද්ධම කතාව තමයි මේ අපි Facebook එක හැක් වෙලානේ, අපි WhatsApp එක හැක් වෙලානේ, අපි මොකද කරන්න ඕනේ? ඒ කියන්නේ Tamanට මේ ප්‍රශ්නේ වෙච්චට පස්සේ තමයි, උනාට පස්සේ තමයි අපි හොයන්න ගන්නෙ. අපිට මතක් වෙන්නේ මොනවද මේකට විසඳුම්? අපි කවදාවත් මේ ගැන හිතලා නැහැනේ. Facebook එක හැක් වුණාම අපි මොකද කරන්න ඕනේ? කාටද පැමිණිලි කරන්න ඕනේ? කොහොමද අපි එකෙන් මිදෙන්න ඕනේ? එහෙම නැත්නම් WhatsApp එක හැක් වුණාම අපේ තියෙන සියලු තොරතුරු ගිහිල්ලා ඉවරයි, එළියට messages ගිහිල්ලා ඉවරයි. අපි මොකද කරන්න ඕනේ කියලා ඔබට මතක් වෙන්නේ ඔබට මේ අත්දැකීම උනාට පස්සේ. හැබැයි එහෙම උනාය, ඒක මැනේජ් කරගත්ත අය, මේ දෙකෙන් බේරුණු අය, එහෙම අය සමාජෙ ගොඩක් ඉන්නවා. සමහර අය හුඟක් තමන්ගේ ජීවිතේ පවා නැති කරගන්න කියලා දිනන මොනසුන්ක මගේ ඡායාරූප ලීක් වෙලා. නෑ මම මගේ මෙහෙම ඡායාරූප තිබිලා නැහැ. මේවා මේ අමුදුවෙන් AI වලින් නිර්මාණය කළ අසභ්‍ය විදිහට විවිධ වෙබ් අඩවි වලට යොමු කළා. මගේ ජීවිතේ මෙතනින් ඉවරයි. ඒ වගේ වැරදි තීරණ වලට යොමු වෙන්නේ නැහැ. අපි මේකේ හරි පාර හරි විදිහ දැනගෙන හිටියනම්
0: අපි මේ ගැන කතා කරමු. අපි දුරගතනංගත් මතක් කළේ මුරණි.
1: ඔව් අපි ඒ විවෘත කරන ඔබට මුලින්ම 0112744606 කියන දුරකථන අංකය, 0112744606 කියන දුරකථන අංකය වගේම විශේෂ ඉල්ලීමක් විදිහට WhatsApp අංකයේ අපි ඔබට විවෘත කරනවා. ඔබේ messages ටික, ඔබේ අත්දැකීම්, ඔබේ විවේචනය වෙන්න පුළුවන්, ඔබේ ප්‍රශ්නය වෙන්න පුළුවන්, මේව යොමු කරන්න 0703939593 අපේ WhatsApp අංකයත් අපි ඔබට විවෘත කරනවා. විරාමයට යන කලින් මදුශංක අපි මතක් කරන්න ඕනේ ලංකාවේ මේ වන විට AI නවෝත්පාදනය වෙනුවෙන් ජාතික පිළිගැනීමක් ලබා දෙන සතිය ආරම්භ වෙලා තියෙනවා. National AI Expo සතියට සමගාමීව ශ්‍රී ලංකා ඩිජිටල් ආර්ථික අමාත්‍යාංශය සහ SLT Mobitel පුරෝගාමීව සංවිධානය කරන National AI Awards 2026 සම්මාන උළෙලේදී ශ්‍රී ලංකාවේ AI ශාස්ත්‍රයේ සුවිශේෂී දායකත්වයක් ලබා දෙන නිර්මාණකරුවන්, ව්‍යවසායකයන්, ආයතන නවෝත්පාදකයන්, විශ්වවිද්‍යාල මේ සියල්ල එකම දැනකින් ඇගෙයීමට ලක් වෙනවා. ඉතින් මෙවර සම්මාන උළෙල ප්‍රධාන කාණ්ඩ 4ක් යටතේ පිරිනැමෙනවා. ඉතින් ඒ යටතේ සම්මාන 16ක් මෙවර පිරිනමන්න බලාපොරොත්තු වෙනවා. අපි කිව්වා ඔබට මේකට අයදුම් කරන හැටි, මේකට භාග වෙන හැටි, මේක නීති රීති සහ කොන්දේසි. මං කියන්නම් කවුද මෙවර සම්මානයට පාත්‍ර වන කාණ්ඩ කියලා. ජාතික AI පුරෝගාමී සම්මාන කාණ්ඩය, කර්මාන්ත හා ශේෂ්ත්‍ර විශිෂ්ටතා සම්මාන කාණ්ඩය, නවෝත්පාදන හා අනාගත කේන්ද්‍රීය සම්මාන කාණ්ඩය සහ වසරේ AI අන්තර්ගත නිර්මාණකරුවන් මේ කාණ්ඩ හතර යටතේ ඇගීමට ලක් වෙනවා. ඉතින් ශ්‍රී ලංකාවේ AI පුරෝගාමීන් අතර ඔබේ නම සටහන් කරගන්න ලැබිලා තියෙන අවස්ථාව, මේකට අයදුම් කරා අපේ මේ පණිවිඩයේ අහලා ගොඩක් අය. ඉතින් AI ඉස්සරහට ඇගීමට ලක් වෙන නියමිතයි. අපි මේ පිළිබඳව මතක් කරන්න ඕනේ.

സുനിൽ പെരേര, നിദാസ് ചിന്തനയാക്കത്തെ നിർമ്മാണ കർവേ, വിരോധാകൽപ് ഗീത, സാഹിത്യമേ വിശേഷത്തെ ഇന്നല ഉപഹാസീയ നാടകീയ സ്വരൂപേട്ട ഗിനല്ല ജീവേകമന്നെ സുനിൽ ഏകട്ട് ഗയുമക് വകേമ റംഗനെ കുത്തേക്ക് തുണ എ ഗീവല് പ്രാസാംഗിക വിന്ദനയ ഇത്താമ ഇയലായി ജിപ്സിസ്ല ഗായനാക്കറപ്പു ഹുങ്ക ഗീതവല സങ്കാല്പയ സുനിൽ ഗെ ഏക ഹറിയട്ടമ ലിയാകന്ന് അവശ്യായകെ ഉദവ് ഓ നിത്തരഗത്ത ഗീതേ പണവിടയ സജീവീ ഗുണേക്കിൻ നിപദവാകന്നേ ഏ ഹർഹ എനിസാമതമായി ഭൂമിയെ ജീവത്വന ബിനിസ്സുണ്ട് സുനിൽ പെരേരാകെ സംഗീതയ ഉദവുവാക്കുണേ. സുനിൽ കൊന്ത കെലിൻ ത്യാഗിന് തമങ്കി ഗീതകലാവ് മെഹവേ എത്തം അവസ്ഥാവല് ജാത്യാന്തർ വെലന്തപ്പൊളപ്പവ അഭിയോഗിയട്ടൽ അക്രമിൻ ഏ പരിധിയെ വെലന്ത പ്രചാരണയാണ്ട് എരയിവ് നഗീസിതീമാക് സമാജേറ്റ വികൽപ്പ് ബലപ്പയമക് ഇല്ലകരണ് എനിസാമ് എത്തം ഗീതവലിൻ ഹെക്യാവ് ലഭുണ ഏക് മഹാജന സന്നിവേദന കാറേ ബറപതല് കേന്ദ്രസ്ഥാനം.

0: സംഗീത ലോകെ ബഹു റാലി ഹംബാഗിനെയാണ് കൊട്ട് സാമാന്യ മനുഷ്യക്ക് വിധിയിട്ട് സംഗീത കണ്ടായ്മക്ക് സമഗ്രവി റെല്ല ഖതപു മിനിശക്തമായി സുനിൽ പെരേര ലങ്കാവെ കണ്ടായം സംഗീതെ അടസിയവസം ഔർദു പണഹക് ഗാബു ബാൻഡ് എക്കക് തമൈ ജിപ്സീസ് ജിപ്സീസ് കെഹുവെ നികാം മനികാം ബാൻഡ് എക്കക് നെമി മേരട്ടെ സമാജ ക്രമ്യ വിനസ്കരന്ന് മേരട്ടെ വിനോദവള റസിക്കാകെ മനസ് വിനസ്കരന്ന് ഔൻ തമൻ അനുഗത ജനപ്രിയ സംസ്കൃതിയെ ബഹു ഉദവഗത്ത റെല്ല ഖദല ഈ റെല്ല തുല ഹംബാഗിനെയാണ് നവമാനയൻ എത്തിക്കറന്ന് സമാജഗത പ്രവേശയ ഗത്ത് സംഗീത കണ്ടായ്മ ജിപ്സീസ് ഈ പിറ്റുപാസ രേതുനെ സുനിൽ പെരേര എനിസാമ് സുനിൽ പെരേര കിയാന്നെ എഹം പിടിമ യുഗയാക് ഈ യുഗാവസാനെ അർത്ഥകഥനെ സമദാമത് ഓ പ്രാർത്ഥന കരുപ്പു അനാഗതയ
1: നീ ലോകൂ ദേവൻ ഓൾറെഡി ഹിതന്നെന്നോന്നെ മടനമി തീൻ ദേവൻ എത്തി നീ മൻ കാടൊക്ക ഇത്ര ദിവസേ മട്ട മാറമാലികാവദ്ദിനോ മാറകാരകദ്ദിനോ കിവൈകില മൻ കകുല്ലി ബിന്നേ ബടവലി ബിന്നേ കൗറുവത് പസ്സ യന്നിനെ ദിനവല്ലങ്ങി പസ്സ ഇതിൻ ബോ മാടംബരൈ മൻ മാടംബരകാരി
0: മാദ്ദി നിസാമ ഹഗിലിച്ച ലോകേക സെവമ എക്കലസ് ഇക്കാവിദിയട ഹമുവേമു കിയന പ്രാർത്ഥനാവ ഔദരാഗിനി സിഗയ ഏവിനുവെൻ ലങ്കാവേ സിയലൂമ കലാകരുവൻ എക്കട്ടെ എക്കതുകലേ ജിപ്സി സുനിൽ ഏകത്വത്തെ മേ ഏകത്വ അഭിയവട്ട് ദനേഹുവേ ഓ പിലിവന്ത സടാനക് കൊത്തനക്ക് ഹോ വെദഗത് ലിസിൻ ലിയവിയുതു നിസായി പ്രേമശ്രീ ഗമ്മുദു അത്ത സമഗ് മമ ഇന്ദ്രസിഖ സുരവീര ഹെങ്ങും വരുസാവൻ സമഗനി.